ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയർ ബ്യൂട്ടിഫുൾ ലിസ്നേഴ്സ്, ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ട് കൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ രാവിലെ എല്ലാവരും കുറേ തിരക്കുകളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ, നമ്മളിങ്ങനെ

അകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടാവും, നന്നായിട്ട് ഹെൽത്ത് നോക്കുന്നുണ്ടാവും, നമ്മുടെ ഫേസിനെ കുറച്ചും കൂടെ ഫ്രഷ് ലുക്കിൽ കിട്ടാനായിട്ട് കുറച്ച് മേക്കപ്പ്സ് ഒക്കെ ഇടുമായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും ഇവൻ നമ്മൾ ഓഫീസിലോട്ടോ കോളേജിലോട്ടോ ഒക്കെ പോകുന്നത്. കാര്യം നമ്മുടെ എക്സ്റ്റേണൽ ബ്യൂട്ടിക്ക് നമ്മൾ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇവൻ ഞാനടക്കം ഈ മൈക്കിന് പിന്നിൽ സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ എനിക്ക് കാണാൻ പ്രസന്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ ഒരുങ്ങി തന്നെ ആട്ടോ വന്നിരിക്കുന്നത്. പക്ഷേ ശരിക്കും എക്സ്റ്റേണൽ ബ്യൂട്ടിയാണോ ഇന്റേണൽ ബ്യൂട്ടിയാണോ മച്ച് മോർ ബ്യൂട്ടിഫുൾ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാനായിട്ടുള്ളത്? സ്റ്റേ ട്യൂൺഡ്. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഹലോ.
1: ആ എന്തിയാ?
0: ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്ക.
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
0: നാളേക്ക് പാക്കലാമാ?
1: പിന്നെന്താ, കാണാലോ.
0: നമ്മ കല്യാണം പണിക്കലാമാ?
1: പിന്നെന്താ,
0: എനക്ക് അപ്പ അമ്മ ഇല്ല, ഒരു പാർട്ടി മട്ടന്താ ഇരിക്കു.
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് സമാധാനമുണ്ട്.
2: ഇന്ന കല്യാണത്തിക്ക് എനിക്ക്
1: സമ്മതം.
2: എന്നെ വേലേ?
1: അതിങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ വേല.
2: ഓ, അപ്പൊ പെരിയ വേല ഇല്ലേ?
1: ആ പെരുസും ചെറുതൊക്കെ എടുക്കും. അതെ, മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗെയിൻ എ വെരി വോം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്നേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. സോ നമ്മുടെ ഇന്നർ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും മറ്റുള്ളവരോട് നല്ല കൈൻഡ്നെസ്സോടുകൂടി എംപത്തറ്റിക്കായിട്ട് നമ്മൾ പെരുമാറുമ്പോഴാണ് നമ്മുടെ ശരിക്കുള്ള ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മളെ പുറമേ കാണാൻ അടിപൊളിയാണെങ്കിൽ പോലും നമ്മുടെ ഒരു ഇന്നർ ബ്യൂട്ടി അത്ര ഗുണമില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ലല്ലേ. സോ നമ്മുടെ എക്സ്റ്റേണൽ ബ്യൂട്ടിനേക്കാളും നമ്മൾ നമ്മുടെ ഇന്റേണൽ ബ്യൂട്ടിക്ക് എംഫസിസ് കൊടുക്കുന്നതാണ് നല്ലത്. ശരിക്കും ഒരു പെണ്ണിൻ്റെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുന്നത് എക്സ്റ്റേണൽ ബ്യൂട്ടിയാണ് ഡെഫിനറ്റ്ലി. പക്ഷേ അവരുമായിട്ട് അടുത്ത് കഴിയുമ്പോൾ അവരുടെ ക്യാരക്ടറായിരിക്കും നമ്മളെ കുറച്ചും കൂടെ അതിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലേക്ക് അറ്റാച്ച്ഡ് ആക്കുന്ന ഫാക്ടർ. സോ നമ്മൾ മനസ്സുകൊണ്ട് എംപത്തറ്റിക് ആവുക, അതുപോലെ തന്നെ മനസ്സുകൊണ്ട് കൈൻഡ്നെസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതം കുറച്ചും കൂടെ രസകരമായിട്ട് സ്മൂത്തായിട്ട് പോകും. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ എന്താ പിടിച്ചോളൂ, കോട്ടൺ ഫൈബറിൻ്റെ പ്രധാന ഘടകം എന്താണ്? ഐ റിപ്പീറ്റ്, കോട്ടൺ ഫൈബറിൻ്റെ പ്രധാന ഘടകം എന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും കഥകളും ഒക്കെ കേട്ട് ആസ്വദിച്ചും തിരിച്ചുവരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ. യെസ്, നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷു വന്നിട്ടുണ്ട്. സുരേഷാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുരേഷ് ഏട്ടൻ്റെ വൈഫായിട്ടുള്ള സന്ധ്യ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. സോ സന്ധ്യ ചേച്ചി, വിഷു എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് ആണ്. വൺസ് അഗെയിൻ സന്ധ്യ ചേച്ചി, വിഷ് എ വെരി അടിപൊളി ബോംബ്ലാസ്റ്റിക് ബർത്ത്ഡേ വിഷസ്. തിരിച്ചു വരാം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഒരു ചെറിയ കൊതുക്, പക്ഷെ അതുണ്ടാക്കുന്ന ട്രബിൾ അത്ര ചെറുതല്ല കേട്ടോ. നമ്മൾ പലപ്പോഴും ഡെങ്കിപ്പനിയെക്കുറിച്ച് കേൾക്കുന്നത് മഴക്കാലത്താണ്. പക്ഷെ ഇത്തവണത്തെ കണക്കുകൾ പറയുന്നത് ഡെങ്കിപ്പനി മഴക്കാലത്തിൻ്റെ മാത്രം പ്രശ്നമല്ല എന്നതാണ് കേട്ടോ. നമ്മൾ വാർത്തകൾ പറയുന്നതനുസരിച്ച് ഈ വർഷം സെപ്റ്റംബർ 24 വരെ കേരളത്തിൽ 11,281 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് 42 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ 10,886 കേസുകളും 56 മരണങ്ങളും ആയിരുന്നു കേട്ടോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് മഴ കഴിഞ്ഞല്ലോ, ഇനി സേഫ് ആയിരിക്കാം എന്നൊരു ധാരണ മാത്രം വെച്ച് ഇരിക്കേണ്ട സാഹചര്യമല്ല. നമ്മുടെ വീടിന്റെ ചുറ്റും ടെറസിൽ മുറ്റത്ത് ചെടികളിൽ എവിടെയെങ്കിലും കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. കാരണം ഡെങ്കിപ്പനിക്കെതിരെയുള്ള ആദ്യ ഡിഫൻസ് ചിലപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ തുടങ്ങേണ്ടതായിട്ട് വരും. സ്റ്റേ ട്യൂൺ. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗെയിൻ എ വെരി വോം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്നേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി ഫീറ. ഈ ഡെങ്കിപ്പനി എന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ എല്ലാ വർഷവും ഉണ്ടാകുന്നതല്ലേ എന്ന് തോന്നാട്ടോ. പക്ഷേ കണക്കുകളിലേക്ക് ഒന്ന് നോക്കിയാൽ പിക്ചർ കുറച്ചുകൂടി സീരിയസ് ആണ്. 2022 കേരളത്തിൽ 4,432 കേസുകളും 29 മരണങ്ങളുമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ 2023 17,426 കേസുകളും 153 മരണങ്ങളും. ഇനി 2024 20,674 കേസുകളും 128 മരണങ്ങളും. 2025 കേസുകൾ കുറവായിരുന്നെങ്കിലും ഈ വർഷം വീണ്ടും രോഗബാധ ഉയർന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കേട്ടോ. ഈ വർഷം മാത്രം സെപ്റ്റംബർ 24 വരെ 11,281 കേസുകളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? സാധാരണ രോഗബാധ കുറയുന്ന സമയത്തും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഇപ്പോൾ ലെസൺ സിമ്പിളാണ്. സീസൺ മാറിയതുകൊണ്ട് മാത്രം മോസ്കിറ്റോ മാറിപ്പോകില്ല എന്നുള്ള കാര്യത്തിൽ വളരെ ഒരു ഷുവർട്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ സ്വയം ഡയഗ്നോസിസ് നടത്താതെ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം തേടുക, പ്രിവെൻഷനിൽ നമ്മളും ആക്റ്റീവ് ആകുക കേട്ടോ. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷേ മിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മൾ കൊതുകിനെ കാണുമ്പോൾ സാധാരണ ചെയ്യുന്ന എന്താണ്? അയ്യോ കൊതുക് എന്ന് പറഞ്ഞ് അടിക്കാൻ നോക്കൂലേ. പക്ഷേ കൊതുകിനെ ഒന്ന് ചേസ് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് അത് വളരുന്ന സ്ഥലം ഇല്ലാതാക്കുക എന്നതാണ്. വാർത്തകൾ പറയുന്നതനുസരിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, ഇടുക്കി ജില്ലകളിൽ നടത്തിയ സർവേയിൽ കണ്ടെത്തിയത് വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. കൊതുക് വളർത്തലുകളുടെ 78% മനുഷ്യനിർമ്മിത ഇടങ്ങളിലായിരുന്നു. അതായത് പ്രകൃതിയിലെ ഏതോ മിസ്റ്റീരിയസ് ജംഗിളിൽ മാത്രമല്ല, നമ്മുടെ വീടിനോട് ചേർന്നുള്ള ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളിലും, പഴയ ടയർ ഉപയോഗിക്കാതെ കിടക്കുന്ന പാത്രം, ചെടിച്ചട്ടി, വെള്ളം കെട്ടി നിൽക്കുന്ന ചെറിയ കണ്ടെയ്നർ, എന്തും ബ്രീഡിംഗ് സ്പോട്ട് തന്നെ ആകാട്ടോ. അതിനാൽ ഇന്ന് വീട്ടിലൊരു മോസ്കിറ്റോ ഹണ്ട് നടത്തിക്കോളൂ. കൊതുകിനെ കണ്ടെത്താനല്ല, കൊതുക് വളരാൻ സാധ്യതയുള്ള വെള്ളം കണ്ടെത്താൻ. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
0: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
0: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ കണ്ടെയ്നേഴ്സിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു. അത് കുറച്ച് വെള്ളമല്ലേ, അതുകൊണ്ട് എന്താ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ കൊതുകിനത് 5-star ഹോട്ടലാണ് കേട്ടോ. നമ്മുടെ വാർത്തകളൊക്കെ പറയുന്ന അനുസരിച്ച് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ വീടുകളിലെ ജലസംഭരണികളും കൊതുകുകളുടെ പ്രജനനത്തിന് പ്രധാന കേന്ദ്രങ്ങളാകുന്നുണ്ട്. പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത് മാത്രമല്ല, മഴയില്ലാത്ത സമയത്തും വീടുകളിലും പരിസരത്തും വെള്ളം സൂക്ഷിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ക്ലീനിങ് പോര എന്ന രീതിയിൽ വീട്ടു പരിസരം ഒന്ന് റെഗുലറായി ചെക്ക് ചെയ്യാം. ചെടിച്ചട്ടിയുടെ അടിയിൽ വെള്ളമുണ്ടോ, ടെറസിൽ വെള്ളം കെട്ടിക്കിടപ്പുണ്ടോ, പഴയ പാത്രങ്ങളിലോ മറ്റും വെള്ളമുണ്ടോ എന്നൊക്കെ നോക്കാം. കാരണം ഡെങ്കു പ്രിവെൻഷനിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മേറാം.

അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറയാണ്. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ഈ ഡെങ്കിപ്പനി തടയാൻ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് കരുതേണ്ട കേട്ടോ. ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് പറയട്ടെ, ഡെങ്കിപ്പനി പകരുന്ന കൊതുകുകൾക്ക് സാധാരണ വളരെ വലിയ ദൂരം പറന്ന് സഞ്ചരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമീഡിയറ്റ് സറൗണ്ടിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീടിൻ്റെ ചുറ്റുമുള്ള ചെറിയ വെള്ളക്കെട്ട്, അയൽ വീട്ടിലെ ഉപയോഗിക്കാതെ കിടക്കുന്ന കണ്ടെയ്നേഴ്സ്, ടെറസിലെ വെള്ളം, ചെടികളുടെ ചുവട്ടിൽ കെട്ടി നിൽക്കുന്ന വെള്ളം, ഇവയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ വീട്ടിൽ കൊതുകില്ലല്ലോ എന്നതിലുപരി എൻ്റെ വീട്ടിലും പരിസരത്തും കൊതുക് വളരാൻ അവസരമുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കാം കേട്ടോ. പ്രിവെൻഷൻ എന്നത് വലിയ മിഷൻ ആക്കേണ്ട കാര്യമില്ല, ചെറിയ ഡെയിലി ഹാബിറ്റ്സ് ആക്കിയാൽ മാത്രം മതി. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെരി വോം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷമേറെയാണ് നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് മോർണിംഗ് പെല്ലടിച്ചുകൊണ്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഡെങ്കിപ്പനിയെ പേടിക്കേണ്ടതില്ല കേട്ടോ. പക്ഷേ അശ്രദ്ധ കാണിക്കാതിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷം സെപ്റ്റംബർ 24 വരെ കേരളത്തിൽ 11,781 ഡെങ്കു കേസസ് റിപ്പോർട്ട് ചെയ്തെന്ന് കണക്കുകൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. പ്രിവെൻഷന് ഇപ്പോഴും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. കൊതുക് വളരുന്ന വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, വെള്ളം സൂക്ഷിക്കുന്ന ഇടങ്ങൾ റെഗുലറായി പരിശോധിക്കുക, പിന്നെ പനി, ശരീരവേദന, തലവേദന, കണ്ണിന് പിന്നിൽ വേദന, ഛർദി തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വയം മരുന്ന് കഴിക്കുന്നതിന് പകരം ഡോക്ടറുടെ നിർദ്ദേശം തേടുക. കാരണം ഹെൽത്തിൻ്റെ കാര്യത്തിൽ നാളെ നോക്കാം എന്നൊരു ചെറിയ സെന്റൻസ് ചിലപ്പോൾ വലിയ പ്രശ്നമായേക്കാം. സോ മോസ്കിറ്റോയ്ക്ക് ചാൻസ് കൊടുക്കേണ്ട, നമ്മുടെ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ട് കൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ നിറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. Ketarinya. Kootukoodam.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അപ്പോൾ നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് എൻ്റെ ലിസ്ണേഴ്സിനെ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള കാര്യം എന്താണ്? യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ കാര്യം തന്നെയാണ്. നമ്മുടെ SMS ക്വസ്റ്റ്യന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായിപ്പോയവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായിപ്പോയവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ചോദ്യം ഇതാണ്, ദാ പിടിച്ചോളൂ, കോട്ടൺ ഫൈബറിൻ്റെ പ്രധാന ഘടകം എന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, കോട്ടൺ ഫൈബറിൻ്റെ പ്രധാന ഘടകം എന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മേറാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നമാണ് മലിന ജലത്തിൽ നിന്നും ഉടലെടുക്കാൻ സാധ്യതയുള്ള, മലിനമായ വെള്ളത്തിൽ നിന്നും ആഹാര പാനീയങ്ങളിൽ നിന്നുമെല്ലാം പടരാൻ സാധ്യതയുള്ള വാട്ടർ ബോൺ ഡിസീസസ്. അമിതമായ മഴ മൂലം അഴുക്കുചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകുകയും അവ നമ്മുടെ കുടിവെള്ളം മുതലായവ മലിനമാക്കാൻ സാധ്യതയും ഏറെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ്, കോളറ, ഷിജല്ല, ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റു സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. അത്തള വിത്തള തവളാച്ചി ചുക്കുമരിക്കണ ചൂലാപ്പ് മറിയം വന്ന് വിളക്കൂലി ഗുണ്ടു സാരമായി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
4: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi सरकार की प्राथमिकता है।
3: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे, बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी।
5: माई रेडियो 90 FM, केटरंगे कूट कूड़ा।

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
4: പേജ് ലേണിംഗ്, Prime Academy for General Education.
5: Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio 90FM. Kettaranju kottu koodan. ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർജയ് ധീരജ ജാനകി ഇതവിടെത്തിയിട്ടുണ്ട് ഹൃദയ കൃതിയ സമയത്ത് തന്നെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ കാത്തിരിക്കാൻ ഒരാളുണ്ട് എന്നറിയുന്നത് ഒരു വലിയ സന്തോഷമാണല്ലേ. നമ്മൾ സ്കൂള് കഴിഞ്ഞ് വൈകിയാലും വീട്ടിൽ അമ്മ കാത്തിരിക്കുന്നുണ്ടാകും. നമ്മൾ എന്തെങ്കിലും വിഷമത്തിലായിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ അച്ഛനോ കൂട്ടുകാരോ ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു കാര്യം ചെയ്യാറുണ്ട്, സാരില്ല ഞാൻ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, എന്നെ കാത്തിരിക്കാൻ ഒരാളുണ്ടല്ലോ, ഞാനിത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആരെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തോളും എന്നൊക്കെ കരുതും. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മളെ കാത്തിരിക്കാൻ ഒരാളുണ്ട് എന്നത് അവരെ വില കുറച്ച് കാണാനുള്ള കാരണമല്ല, മറിച്ച് നമ്മളെ കാത്തിരിക്കുന്ന ആ സ്നേഹത്തിന് കുറച്ചുകൂടി വില കൊടുക്കാനുള്ള കാരണമല്ലേ. അമ്മ ഭക്ഷണം ഉണ്ടാക്കി വിളിക്കുമ്പോൾ അമ്മ പിന്നെയും വിളിക്കുമല്ലോ എന്ന് കരുതി വൈകാതെ കഴിയുമെങ്കിലും സമയത്ത് തന്നെ ചെന്നിരിക്കുക. അതുപോലെ ഫ്രണ്ട്സ് കാത്തു നിൽക്കുമ്പോൾ അവരെന്തായാലും കാത്തു നിന്നോളും, അവൾ എന്തായാലും കാത്തു നിന്നോളും എന്ന് കരുതാതെ അവരെ സമയത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം നമ്മളെ കാത്തിരിക്കുന്ന ഒരാളുണ്ടാകുന്നത് ഒരു സൗകര്യമല്ല, ഒരു ഭാഗ്യമാണല്ലേ. സോ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. എന്തായാലും നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തകർപ്പൻ പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം.
6: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
7: അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്, കൊള്ളാം സുന്ദരിയാണ്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ്.
4: നമ്മളെ കാത്തിരിക്കാൻ ഒരാളുണ്ട് എന്നൊരു ധൈര്യം, അത് ശരിക്കും നല്ലൊരു കാര്യമാണ്. പക്ഷേ ആ ധൈര്യം ചിലപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോട് പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ കെയർലെസ് ആകുന്നുണ്ട്. പുറത്താരെങ്കിലും നമ്മളൊന്ന് സഹായിച്ചാൽ നമ്മൾ ഉടനെ താങ്ക് യു പറയുമല്ലേ. ആരെങ്കിലും നമ്മളോട് സ്നേഹത്തോടെ സംസാരിച്ച് അതും നമ്മൾ ഓർത്ത് വെക്കും. പക്ഷെ വീട്ടിലുള്ള ഒരാൾ ദിവസവും നമ്മളെ വിളിക്കുന്നു, ഭക്ഷണം എടുത്ത് വെക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, അതൊക്കെ നമ്മൾ പതിയെ ഒരു സാധാരണ കാര്യം പോലെയാകും. അമ്മയല്ലേ, അമ്മ ചെയ്തോളും. അച്ഛനല്ലേ, അച്ഛൻ നോക്കിക്കോളും. എൻ്റെ ഫ്രണ്ടല്ലേ, അവൻ എന്നോട് പിണങ്ങില്ല എന്നൊക്കെ നമ്മൾ കരുതും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾക്ക് വേണ്ടി ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നത് അവർ ചെയ്യേണ്ട കടമ മാത്രമല്ല, പലപ്പോഴും അതിൻ്റെ പിന്നിൽ സ്നേഹമാണല്ലേ. അതുകൊണ്ട് നമ്മളെ കാത്തിരിക്കുന്നവരെ പരീക്ഷിക്കേണ്ട കാര്യമില്ല, അവരെപ്പോഴും കാത്തിരിക്കുന്നുണ്ടല്ലോ എന്ന് കരുതി വൈകിക്കേണ്ടതുമില്ല. അവരെപ്പോഴും ക്ഷമിക്കുന്നുണ്ടല്ലോ എന്ന് കരുതി അവരെ വേദനിപ്പിക്കേണ്ടതുമില്ല. അതിനൊക്കെ പകരം നമുക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അമ്മ വിളിക്കുന്നതിന് മുൻപ് വേഗം ചെന്നിരിക്കുക. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ ഫ്രണ്ട്സ് കാത്തു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരെ സമയം കൂടി ഒന്ന് നമ്മൾ പരിഗണിക്കുക. വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മളെ സ്നേഹിക്കുന്നവരുടെ സ്നേഹം നമ്മൾ സാധാരണയായി കാണാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം നമ്മളെ കാത്തിരിക്കാൻ ഒരാളുണ്ട് എന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അല്ലേ. ആ ഭാഗ്യം കിട്ടിയത് കൊണ്ട് തന്നെ അവരെ വില കുറച്ച് കാണാതെ എന്നെ കാത്തിരിക്കാൻ ഒരാളുണ്ട് എന്ന സന്തോഷത്തിനോടൊപ്പം അവരും എനിക്ക് വിലപ്പെട്ടവരാണ് എന്ന ബോധവും നമുക്കുണ്ടാകണം. ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരാൾ വന്നില്ലേ, ആളുടെ അടുത്ത് പോയി ഒരു താങ്ക്സ് ഒക്കെ പറയട്ടോ. ഏതായാലും ഈ ഒരു യാത്രയിൽ നമുക്കൊപ്പം കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ.
3: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋജേ ധീരജ ജാനകിയാണ്. യെസ്, അങ്ങനെ ദേ നമ്മുടെ ഇന്നത്തെ യെസ് മാസ് ചോദ്യത്തിനുള്ള ആ ഒരു സമയമായിട്ടുണ്ട്. സോ ഒട്ടും സമയം കളയാതെ ചോദ്യം എന്താണ് എന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ യെസ് മാസ് ചോദ്യം, കോട്ടൺ ഫൈബറിന്റെ പ്രധാന ഘടകം എന്താണ്? കോട്ടൺ ഫൈബറിന്റെ പ്രധാന ഘടകം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യെസ് മാസ് ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072870909090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072870909090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരു പൈലറ്റ് ഒരു സീക്രട്ട് മിഷൻ, പിന്നെ പെട്ടെന്ന് ആ മിഷൻ തന്നെ കൈവിട്ടു പോയാൽ എന്തായിരിക്കും അവസ്ഥ? അതും സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ പോലും കഴിയാതെ എനിമി ടെറിട്ടറിയിൽ ഒറ്റപ്പെട്ടു പോയാലോ? അപ്പൊ ആരെ വിശ്വസിക്കും? ഇതാണ് മെയ്ഡേ എന്ന പുതിയ ആക്ഷൻ കോമഡി സിനിമയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ കഥയിലേക്ക് വരുമ്പോ, കോൾഡ് വാർ കാലഘട്ടത്തിൽ ഒരു ടോപ്പ് സീക്രട്ട് മിഷന്റെ ഭാഗമായി ട്രോയ് റഷ്യൻ പ്രദേശം പോകുകയാണ്. പക്ഷേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ നടക്കുന്നില്ല. മിഷൻ പരാജയപ്പെടുന്നു, ട്രോയ് അവിടെ കുടുങ്ങിപ്പോകുന്നു. ഇനി രക്ഷപ്പെടണം, പക്ഷേ എങ്ങനെ? അവിടെയാണ് കഥയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ട്വിസ്റ്റ് വരുന്നത്. ട്രോയെ സഹായിക്കാൻ എത്തുന്നത് സാധാരണ ഒരു റെസ്ക്യൂ ടീം അല്ല, മറിച്ച് മുൻ KGB ഏജന്റ് ആയ ഒരു ആളാണ്. അതായത് ഒരാൾ അമേരിക്കൻ നേവി പൈലറ്റ്, മറ്റേയാൾ ഫോർമർ KGB ഏജന്റ്. സ്വാഭാവികമായും ഇവർ തമ്മിൽ വിശ്വാസത്തിന്റെ പ്രശ്നം ഉണ്ടാകണല്ലോ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളെ തന്നെ ആശ്രയിക്കേണ്ടി വരും. ട്രോയ്ക്കും സംഭവിക്കുന്നത് അതാണല്ലേ. സ്വന്തം മെനിമി എന്ന് കരുതിയിരുന്ന ആളാണ് അവിടെ രക്ഷപ്പെടുത്താനായിട്ട് ആ ഒരു ഡേഞ്ചറസ് ജേർണിയിൽ കൂടുന്നത്. പക്ഷേ മെയ്ഡേ വെറും ഒരു സീരിയസ് സ്പൈ ത്രില്ലറായി മാത്രം പോകുന്നില്ല. ഇതിൽ ആക്ഷന്റെ ഇടയിൽ കോമഡിയും ഈ രണ്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കെമിസ്ട്രിയും സിനിമയിലെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു സീക്രട്ട് മിഷൻ എങ്ങനെ സർവൈവൽ മിഷനായി മാറുന്നു, ഇനിമി എന്ന് കരുതി ഒരാളെ എങ്ങനെ സഹായിയായും മാറുന്നു, അതിനിടയിൽ ഉണ്ടാക്കുന്ന ആക്ഷനും കോമഡിയും എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഈ ഒരു സിനിമ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വരാം. എന്നാലും ഈ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഇടയിൽ ഒന്ന് കൂളാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയം വായിട്ടുണ്ട്. കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നത്?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്ത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലെ ഉണ്ട്.
0: ഓ, അപ്പോ അത്ര ബോറാണോ?
1: പോടാ,
0: നിന്റെ വീട്ടിൽ പട്ടിനെ സഹിക്കാൻ പറ്റും. ഓക്കേ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ്. മേഡേ മൂവിയിലേക്ക് വരും ബോട്രോയ് അവിടെ കുടുങ്ങിയതോടെ കഥ തീരത്തില്ല. ശരിക്കും പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അവിടെ നിന്നാണല്ലേ. തിരിച്ച് സ്വന്തം നാട്ടിലെത്തണം, പക്ഷേ ചുറ്റും എനിമി ടെറിഷറി, സഹായിക്കാൻ സ്വന്തം ആൾക്കാരും ഇല്ല. അപ്പോഴാണ് മുൻ KGB ഏജന്റിനെ കണ്ടുമുട്ടുന്നത്. പക്ഷേ ഒരാളെ കണ്ടുമുട്ടിയാൽ ഉടനെ വിശ്വസിക്കാനായിട്ട് പറ്റോ? പ്രത്യേകിച്ച് അയാൾ മുൻ KGB ഏജന്റ് ആണെങ്കിൽ ട്രോയ്ക്കും ആദ്യം അതത്ര കോൺഫിഡൻസ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആളുടെ സഹായം ആവശ്യമാണ്. അങ്ങനെ പരസ്പരം വിശ്വസിക്കാതിരുന്ന ഈ രണ്ടുപേർക്ക് ഒരേ ലക്ഷ്യത്തിനായി ഒരുമിച്ച് നിൽക്കേണ്ടി വരുന്നു. അവരുടെ ജേണി അത്ര എളുപ്പമല്ല. ഒരു വശത്ത് രക്ഷപ്പെടാനുള്ള ശ്രമം, മറുവശത്ത് ആരെ വിശ്വസിക്കണമെന്ന സംശയം. അവിടെ നിന്നാണ് ഇവരുടെ റിലേഷൻഷിപ്പ് പതുക്കെ മാറുന്നത്. ഇന്നലെ വരെ എനിമി എന്ന് കരുതിയിരുന്ന ഒരാള് ഇന്ന് സർവൈവലിന്റെ ഏറ്റവും ആവശ്യമുള്ള കൂട്ടാളിയായി മാറുന്നു. അതാണ് മേഡേയുടെ കഥയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗങ്ങളിലൊന്ന്. ആക്ഷന്റെ ഇടയിലും ഇവർക്കിടയിൽ ഉണ്ടാകുന്ന അൺഎക്സ്പെക്റ്റഡ് പാർട്ണർഷിപ്പ് എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും ആ ഒരു യാത്രയിൽ, നമ്മുടെ ഈ ഒരു യാത്രയിൽ ഒപ്പം കേൾക്കാൻ കുറച്ച് മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ട് അറിഞ്ഞുകൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
4: 2026. Har garib, har vyakti tak poshan pahunchana bhi सरकार की प्राथमिकता है।
3: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे, बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी।
5: माई रेडियो 90 FM, केटरंगे कूटकूड़ा।

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ്. മേഡയില് എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഒരു കാര്യം പറയട്ടെ. ഒരു ആക്ഷൻ മൂവി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫുൾ സീരിയസ് മൂഡ് ഫൈറ്റ് ചേസ് ഒക്കെ ആയിരിക്കും. പക്ഷേ മേഡേ അതിനൊപ്പം കുറച്ച് കോമഡിയും ചേർത്താണ് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ്. ഇവരുടെ ആ ഒരു പേഴ്സണാലിറ്റീസ് തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ഉള്ള രണ്ട് പേര് ഒരുമിച്ച് എന്തായിരിക്കും, അതൊക്കെ വളരെ രസകരമായ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതിനിടയിലും ഡേഞ്ചറസ് കുറയുന്നില്ല. എനിമി ടെറിട്ടറിയിൽ നിന്ന് രക്ഷപ്പെടണം മിഷന്റെ ആ ഒരു ബാക്കി ആഫ്റ്റർ എഫക്ട്സ് നേരിടണം, അതേസമയം കൂടെയുള്ളയാളെ വിശ്വസിക്കാനും പഠിക്കണം. അങ്ങനെ നോക്കുമ്പോൾ മീഡിയ ഒരു സർവൈവൽ സ്റ്റോറി മാത്രമല്ല, ആക്ഷൻ്റെ ഇടയിൽ രണ്ട് സ്ട്രേഞ്ചേഴ്സ് എങ്ങനെ അൺലൈക്ലി പാർട്ട്നേഴ്സായി മാറുന്നു എന്നതും സിനിമയുടെ പ്രധാന ഭാഗമാണ്. അതുകൊണ്ട് ആക്ഷൻ, അഡ്വെഞ്ചർ, കോമഡി ഇതെല്ലാം ഒരുമിച്ച് വേണമെങ്കിൽ മേഡേയിന് ഒരു ചാൻസ് കൊടുക്കാം. ഏതായാലും അതുപോലെ തന്നെ എത്തുകൊണ്ട് ഈ ഒരു മൂവി കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. അത് മുൻപായി കേൾക്കാം. ഒപ്പം ബ്യൂട്ടിഫുൾ ഉള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ്. അപ്പോ മേഡേ മൂവിനെ കുറിച്ചൊന്ന് ചുരുക്കി പറയുമ്പോൾ, ചില സിനിമകളെ കണ്ടു കഴിഞ്ഞാൽ കഥയിൽ ഓരോ രംഗവും ഓർമ്മയിൽ നിൽക്കുമല്ലേ. ചില സിനിമകളാകട്ടെ കണ്ടു കഴിഞ്ഞ് ആ ഒരു മൂഡ് നമ്മളോടൊപ്പം കുറച്ചു നേരം ഉണ്ടാകും. മേഡേ അത്തരത്തിലൊരു ലൈറ്റ് ഹാർട്ടഡ് ആക്ഷൻ എൻ്റർടൈനറായി കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്വാഭാവികമായ തമാശയും അതുപോലെ തന്നെ ചിലവരുടെ സ്ക്രീൻ പ്രസൻസും അതൊക്കെ ഒന്നിച്ചെത്തുമ്പോൾ സിനിമയ്ക്കൊരു പ്രത്യേക രസമുണ്ട് കേട്ടോ. അതായത് ചേരുമ്പടിയല്ല എല്ലാം ചേർന്നത് കൊണ്ട് തന്നെ എല്ലാം എന്താ പറയുക, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇടയ്ക്കൊക്കെ നമുക്ക് ടെൻഷൻ വരും, ഇടയ്ക്ക് കോമഡി ആയിരിക്കും, അങ്ങനെ വലിയ ഭാരമൊന്നും തോന്നിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ സിനിമ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, ഒരു നല്ല എൻ്റർടൈനർ ആകാൻ എല്ലാം സീരിയസ് ആയിരിക്കണം എന്നില്ല. കുറച്ച് ചിരിക്കണം, കുറച്ച് ആകാംക്ഷ ഉണ്ടാകണം, ഒന്നോ രണ്ടോ മണിക്കൂർ നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണം, അത്രയൊക്കെ മതിയില്ലേ. അങ്ങനൊരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ എന്നുണ്ടെങ്കിൽ മേഡേ ഒന്ന് പരീക്ഷിക്കാം. വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ചിരിക്കേണ്ട, പോപ്കോൺ എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്ത് കണ്ടിരിക്കാം. അപ്പോൾ ഇത്രയും നേരം മേഡേയുടെ വിശേഷങ്ങളായിരുന്നു അല്ലേ. സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങളോട് പറയാനായിട്ട് മറക്കരുത്. ഇനി മറ്റൊരു സിനിമയുടെ വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. പറയാനാണെങ്കിൽ ഓരോന്നിനെയും കുറിച്ച് ഓരോ മൂവി വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. പക്ഷേ അതിനിടയിൽ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്. കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ്.
4: ഒരു ടീച്ചറിന് മുന്നിലിരിക്കുന്ന കുട്ടികള് പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലെങ്കില്, എത്ര ശ്രമിച്ചിട്ടും അവർ മാറുന്നില്ലെങ്കില്, ഒരു അധ്യാപകൻ എന്ത് ചെയ്യും? ഇവരെ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് വിട്ടുകളയോ, അതോ ഒന്ന് വേറെ രീതിയിൽ ശ്രമിച്ചാലോ എന്ന് കരുതോ? ഇതാണ് ദ റോൺ ക്ലർക്ക് സ്റ്റോറി എന്ന സിനിമ നമ്മളോട് ചോദിക്കുന്നത്. 2006 പുറത്തിറങ്ങിയ ഈ സിനിമ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. അതായത്, ഈ സ്വന്തം നാട്ടിലെ നല്ലൊരു അധ്യാപകനായി പേരെടുത്തിരുന്ന റോൺ കൂടുതൽ സഹായം ആവശ്യമുള്ള കുട്ടികൾക്കായി ന്യൂയോർക്കിലേക്ക് പോകുകയാണ്. അങ്ങനെ എത്തുന്നത് വളരെ ചാലഞ്ചിങ് ആയൊരു ക്ലാസ് റൂമിലേക്കാണ്. അവിടെയുള്ള കുട്ടികൾ പഠനത്തിൽ പിന്നിലാണെന്ന് മാത്രമല്ല, അധ്യാപകരെ അനുസരിക്കാനും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത നല്ല കുറമ്പുള്ള കുട്ടികൾ. മുൻപ് പല അധ്യാപകരും ആ ക്ലാസ്സിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. പക്ഷേ റോൺ അവരെ കാണുന്നത് വെറും ഒരു പ്രശ്നക്കാരായ കുട്ടികൾ എന്ന നിലയിലല്ല. ഓരോ കുട്ടിയുടെയും ഉള്ളിൽ എന്തോ ഒരു കഴിവുണ്ട്. ഇത് പുറത്ത് കൊണ്ടുവരാൻ ആദ്യം അവരെ മനസ്സിലാക്കണം എന്നാണ് റോൺ വിശ്വസിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠനത്തിലേക്ക് കൊണ്ടുവരിക, പുതിയ ക്ലാസ് റൂം റൂൾസ് ഉണ്ടാക്കുക, ലെസൺസ് കൂടുതൽ രസകരാക്കുക, കുട്ടികളുമായി ഒരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒരു കാര്യം എളുപ്പമല്ല, അവരുടെ വിശ്വാസം നേടുക. ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ മാർക്സ് മാത്രം മാറ്റുകയല്ല, ചിലപ്പോൾ ആ കുട്ടിയെ തന്നെ കുറിച്ച് ചിന്തിക്കുന്ന രീതിയും മാറ്റില്ലേ. അങ്ങനെ ഒരു അധ്യാപകന്റെ യാത്രയാണ് ദ റോൺ ക്ലർക്ക് സ്റ്റോറി. ഏതായാലും ആ ഒരു മൂവിയിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിന് മുൻപായി കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ്. കഥയിലേക്ക് വരുമ്പോ റോൺ ക്ലർക്ക് ആ ക്ലാസ് റൂം ഏറ്റെടുത്തതോടെ എല്ലാം പെട്ടെന്ന് ശരിയാകുമെന്നൊന്നും കരുതണ്ട. തുടക്കത്തില് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. കുട്ടികൾക്ക് റോണിനെ വിശ്വാസമില്ല, പഠനത്തോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ആദ്യം റോൺ ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിപ്പിക്കുക എന്നതിലുപരി കുട്ടികളെ മനസ്സിലാക്കലായിരുന്നു. ഓരോ കുട്ടിക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടത് അയാൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് പകരം അവരുടെ താല്പര്യങ്ങൾ കൂടി പഠിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ റോണിന്റെ രീതികൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല. സ്കൂളിലെ ചില അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പോലും അയാളുടെ രീതികളെ കുറിച്ച് സംശയമുണ്ട്. അതേസമയം കുട്ടികളുടെ പരീക്ഷയും അടുത്തു വരികയാണ്. കുറഞ്ഞ സമയം കൊണ്ട് അവരുടെ പഠന നിലവാരം ഉയർത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഇവിടെ റോണിന് വേണ്ടത് ഒരു അധ്യാപകന്റെ അറിവ് മാത്രമല്ല, ക്ഷമയും സ്ഥിരതയും കൂടിയാണല്ലേ. കുട്ടികൾ ഉടനെ മാറുന്നില്ല, ചില ദിവസങ്ങളിൽ വീണ്ടും പഴയ രീതിയിലേക്ക് പോകും. പക്ഷേ ഓരോ തവണയും റോൺ അവരെ ഉപേക്ഷിക്കുന്നതിന് പകരം വീണ്ടും ശ്രമിക്കുന്നു. കാരണം അയാൾക്ക് മുന്നിലുള്ള ലക്ഷ്യം വെറും ഒരു പരീക്ഷ പാസ്സാക്കുക എന്നതല്ല, ഈ കുട്ടികൾക്ക് തങ്ങൾക്കും എന്തെങ്കിലും നേടാൻ കഴിയുമെന്നൊരു വിശ്വാസം കൊടുക്കുക എന്നതാണല്ലേ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലും ചിലപ്പോൾ ഒരു മൂവിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലും ഇതുപോലൊരു അധ്യാപകനോ അധ്യാപികയോ ഒക്കെ ഉണ്ടായി കാണില്ലേ. സോ അവരെ ഓർമ്മ വന്നോ? ഇതൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു പഴയ ടീച്ചറാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും ആ ഒരു ഓർമ്മകളൊക്കെ പുതുക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം.
1: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ്.
4: യെസ്, അങ്ങനെ ഒരു മൂവിയിലേക്ക് വരുമ്പോൾ ആ ഒരു ടീച്ചിങ് സ്റ്റൈലിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമുണ്ട്. കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ല അയാൾ ചെയ്യുന്നത്, പകരം എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ പെരുമാറിയത് എന്ന് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. അതിനൊപ്പം ക്ലാസ് റൂമിൽ ചില പ്രത്യേക റൂൾസും ഡ്രോൺ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതെല്ലാം കുട്ടികളെ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ നിയമങ്ങളല്ല. മറ്റുള്ളവരെ ബഹുമാനിക്കുക, സ്വന്തം ഉത്തരവാദിത്തം മനസ്സിലാക്കുക, അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അയാൾ കുട്ടികളിൽ വളർത്താൻ ശ്രമിക്കുന്നത്. പഠിപ്പിക്കുന്ന രീതിയും ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ലെസൺസിന്റെ ഭാഗമാക്കുന്നു. അതുകൊണ്ട് തന്നെ പഠനം ഒരു ബേർഡൻ ആയി തോന്നാതെ കുറച്ചെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് കഴിയുന്നു. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ഡ്രോണിന് മുന്നിൽ ഒരു വലിയ ചോദ്യം തന്നെയുണ്ട്. ഈ കുട്ടികൾക്ക് ശരിക്കും മാറ്റം വരുത്താൻ കഴിയുമോ? അവിടെയാണ് സിനിമയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗം വരുന്നത്. ഒരു ടീച്ചർ ഒരു ക്ലാസ് റൂം മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനോടൊപ്പം ആ ഒരു ക്ലാസ് റൂമിലെ കുട്ടികളും പതുക്കെ ആ ഒരു ടീച്ചറിനെ മാറ്റി തുടങ്ങുന്നു അല്ലേ. അവരുടെ ചെറിയ വിജയങ്ങൾ പോലും ഡ്രോണിന് വലിയ പ്രചോദനമാകാണ്. ഓരോ കുട്ടിയുടെയും കഴിവ് തിരിച്ചറിയുമ്പോൾ ആദ്യം പ്രശ്നമായി തോന്നിയിരുന്ന അതേ കുട്ടികൾ തന്നെ വലിയ സാധ്യതകൾ അയാൾ കാണാൻ തുടങ്ങുന്നു. അങ്ങനെ ഇതൊരു ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്ന കഥ മാത്രമല്ല, ഒരു ടീച്ചറിനും തന്നെ വിദ്യാർത്ഥികളിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു കഥ കൂടിയാണ്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് നിങ്ങളൊരു ടീച്ചറാണോ, അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ഉണ്ടോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കഥ കുറച്ചും കൂടി റിലേറ്റബിൾ ആയിരിക്കുള്ളൂ. ഒരുപാട് കഥകൾ കാണില്ലേ പറയാനായിട്ട്? യെസ്, എനിക്കും ഒരുപാട് കഥകൾ പറയാനായിട്ടുണ്ട്. അതിനു മുൻപായി നമ്മുടെ ഈ ഒരു യാത്രയിൽ പാട്ടുപെട്ടിയിലെ മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം.
3: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ചോർണക്കാണ് അഗ്രതയ്ക്ക് നമ്മുടെ ഈ സിനിമാ വിശേഷങ്ങൾക്കിടയിൽ ആ ഒരു ചോദ്യം മിസ്സായർക്കൊക്കെ വേണ്ടി ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ടൊക്കെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചൊട്ടൻ സമയം കളയാതെ എന്താണ് ആ സമ്മാനത്തിനായിട്ടുള്ള ചോദ്യം ഇത് നോക്കാല്ലേ. കോട്ടം ഫൈബറിന്റെ പ്രധാന ഘടകം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോട് റിപ്പീറ്റ് ചെയ്യാം, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ്. അപ്പോ ദ റോൺ ക്ലർക്ക് സ്റ്റോറി കണ്ടു കഴിയുമ്പോ ഒരു കുട്ടിയുടെ കഴിവ് അളക്കുന്നത് അവന്റെ മാർക്സ് നോക്കി മാത്രമായിരിക്കണം എന്നില്ല. ചില കുട്ടികൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി സമയം വേണ്ടി വരും. ചിലർക്ക് എൻകറേജ്മെന്റ് വേണം. ചിലർക്ക് ആദ്യം വേണ്ടത് ആരെങ്കിലും തങ്ങളെ വിശ്വസിക്കുന്നുണ്ട് എന്നൊരു തോന്നലായിരിക്കും. അതുകൊണ്ട് ഒരു നല്ല അധ്യാപകനാവാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ മാത്രം ഒതുങ്ങാതെ ഒരു കുട്ടിയുടെ കഴിവ് തിരിച്ചറിയുക, തെറ്റിപ്പോയ വീണ്ടും ശ്രമിക്കാൻ ധൈര്യം കൊടുക്കുക, നിനക്കത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിപ്പിക്കുക, അതൊക്കെ വലിയൊരു കാര്യമാണല്ലോ. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. റോൺ ക്ലർക്കിൻ്റെ കഥയിലൂടെ സിനിമ പറയുന്നതും അതൊക്കെ തന്നെയാണ്. പിന്നെ ചെറിയ കാര്യം കൂടി, നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ ഉണ്ടാകില്ലേ? വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഒരു വാക്ക് പറഞ്ഞത് കൊണ്ടോ നമ്മളിൽ വിശ്വാസം കാണിച്ചുകൊണ്ടോ ഇന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരാൾ, അങ്ങനൊരു ടീച്ചർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നൊന്ന് ഓർത്ത് നോക്കൂ. ഒരു പക്ഷേ നമ്മൾ മറന്നുപോയൊരു ചെറിയ എൻകറേജ്മെൻ്റ് ആയിരിക്കാം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയത്. അതാണ് ദ റോൺ ക്ലർക്ക് സ്റ്റോറി നമ്മളോട് പറയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യവും. ഒരു അധ്യാപകന്റെ സ്വാധീനം ഒരു ക്ലാസ് റൂമിന്റെ ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ലേ? എന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട നമ്മുടെ മാണിക്കക്കല്ല് മൂവിയുടെ ഒരു സ്റ്റൈൽ തന്നെയാണ് എന്ന് തന്നെ പറയാം. സോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം നോക്കിയപ്പോൾ വൈൻഡ് ചെയ്യേണ്ട സമയം ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ ടറ്റാ ബൈ ബൈ പറയാണ്. പക്ഷേ ഇതോടെ ഒന്നും തീരുന്നില്ല. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത ദിവസം കേട്ടുമുട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് തൽക്കാലം ടറ്റാ ബൈ ബൈ പറയാണ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞുകൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
4: 2026. Har gareeb, har vyakti tak poshan pahunchana bhi सरकार की प्राथमिकता है।
3: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे, बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी।
5: माई रेडियो 90 FM, के तरंगे कोटकुड़ा।

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi सरकार की प्राथमिकता है।
3: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे, बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी।
5: माई रेडियो 90 FM, केटरंगे कूट कूड़ा।

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi सरकार की प्राथमिकता है।
3: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे, बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी।
5: माई रेडियो 90 FM, केटरंगे कूट कूड़ा।